0: ഒരു മകാം കൊണ്ട് ഏരിയയിലാഴോ ചേച്ചാ ഞമ്മൾ സോങ് റോങ് ടപ്സ് ഓൾ കണ്ടത് ഫരി ബ്രാനിന് അനി സിംഗ് ഇൻ ദ ട്രെയിൻ ഫ്രം പോർട്ടിൽ നാവ് വേർ ഹോൾ ട്രെയിൻ ചല ജമ്മൽ ഈസ്
1: ജോബുക്മ തേങ്ങോൾ സബനയം തോ മത്തു ആമ ചമൽ കുറെ ആവാ തേങ്ങൾ യുളങ്ങുവേരിയങ്ങോ.